0: ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: അമ്മ എവരു മാട്ടാടുന്ന നീ പേരേട്ടമ്മ നീ പേരു ഹലോ നീ പേര്
1: ചെപ്പനക്കി
0: ജാനകി ഓക്കെ ജാനകി ഏ ക്ലാസ് ചോദിത്തന്നമ്മാ
1: സെക്കൻഡ് ക്ലാസ്
0: സെക്കൻഡ് ക്ലാസ് ജാനകി നീ ഫേവറേറ്റ് ടീച്ചർ എവരു మీ టీచర్ పేరేంటమ్మా
1: రిజ్వానా టీచర్
0: వెరీ గుడ్ మా ఓకే ఇప్పుడు నాకేం చెప్తావు
1: పాట పాడతా
0: పాడనా అన్నా